ഹല്ലേലൂയ. എത്തനെ പേരാണ്ടവരെ ഹല്ലേലൂയ. എത്രയോ കോടി ജനങ്ങൾ ഉലകത്തിന് എല്ലാ ഭാഗങ്ങളിലും സഭകളിലും എല്ലാമുള്ളവരെ ഹല്ലേലൂയ. ബിക്കോസ് വി ബീൻ സോ യൂസ്ഡ് ടു ദ ഓൺലൈൻ ഓഫ് ഗോഡ് ഹല്ലേലൂയ. മെനി ഡോണ്ട് ഈവൻ വാണ്ട് ടു ഗോ ടു ചർച്ച്. സില സഭയിൽ കൂടി വരുന്നതായി വിട്ടുവിടുന്നത് പോലെ നിങ്ങൾ വിട്ടുവിടാതെ പൗൽ സൊന്നത് പോലാ